കുപ്പന്തേമത്തോ നൂറായി ഒന്മൊരു എഫ് എം എച്ച് നാം പോയി നൈൻ നമ്മൻ തേത്ത കുറനാണ് കൊസ്പസ നൂറായിക്കുന്ന ആയക്കറ കൊയിലടോ ഇന്നറ തൈ കൈ ഓപ്പി മെത്തനുവാ തെമിനിസിനക്കൊൻ തെനുവ ഇന്നനം തേത്ത തനമയോ തായയോ മെന്നം തപ്പന കോറാ മെയ്യയറി തരിക്ക് തേത്ത പനാനക മൗറിയ മൈത്തുറണ കൊയും ഇന്നനം തേത്ത തനമയോ തായയോ സിന തേമത്തൻ പൊൻമാക്കിനക്കു മെറി തന്നറ കപ്പകൻ തായ്ന കൊയും റോം തപ്പകൻ തായയോ പൊണങ്ങയനി എരി തത്ത ഉപ്പി കൊന്ന മൗറിക്ക് മെന്നം തപ്പന കോ കൊങ്ങുറാ മെയ്യൻ കൊയ്യന കൊത്തുകാര പ്യോം നൊങ്ങുറാ മെയ്യോനി പ്യോം എന്നമുക്ക കിട്ടോമനി നംപസ് കിട്ടോ കൊയ്യന യാനമയങ്ങം കൊയ്യസനു കൊന്ന പേപ്പം അയ്യോ കൊന്ന മൗരി നനന്തെ തപകം തായ അയ്യോ അയ്യോ മൗരി എഫ് എം അറിയന തെയ്മത്തനക്ക കുക്കുരയിക്കോ ആണുക കൊങ്ങുറായിക്കോ ആൺ നങ്ങാനു കൊത്തേത്ത കുക്കുരൈ നനന്തെ വാക്കിനെ കുറവന്ന കൊസിപ്പങ്ങം തപ്പ്യം കാക്ക കാവാക്കി ടിക്കി നന നം തപ്പന മക്കുരി ആം കാവ മേ കൊയ്യന യാനമയങ്ങം കേട്ടിറാനക്കു കണുവൻ നമ്മൈ മേഘന്നെ തെയ്മത്തോ ഇടക്കൂ സിന വാക്കിനക്കു മേ ദൈത്തം തായോ കൈ നക്കിയമ്മ കണുവാണ സിന മോനാനക്കൊക്കെ കണുവൻ നടക്ക തൈരിക്കണ കൊയം നി മോനക്കി മെന്നെ പോന്നി മേവ മെൻറുങ്ങുറുങ്ങു മെൻ തെരുവിനെ കരിക്കിറുങ്ങുറുങ്ങു തറുമിയാക്കി മേ അമ്മ വനിക്കു സരിത്തിന് മേവ് വാക്കിയ കണ തൗറോയിനെ പൈപ്പിക്കൻ തപ്പകം തായയോ

0: അന്നത്തെ യോങ്ക നിന്നത്തോണ മീൻ നമുക്ക് തന്നോ തന്നു കാവാക്കാന്നി മേ ലോങ്ങോണ്ടേക്ക് മെൻ മേ റെസ്പോൺസസ് തേങ്ങാ പൊങ്ങയോ
1: Business promotion.
2: Nakangangain ka na ko promotion kaya aw katanwa ta yohan ka na ni gilipes ko na ni buwakay.
1: Aki ang na ikoy ko ito. Sirey ta kinakun na ng si Marketing BPA. O, abo na buwak ko na ta. Nakon na rin ko kanta na ngayon.
2: Yay ang kangangain karawan ng promotion.
1: Ngatuan ko meti ko aw. Natawa na ilon Marketing BPA. Sikunando kon na niya ang tanay. Ani karo am tanay na kon na rekotang niya. Asi ko na yun karo am script. Dila ng terelyo. Siyaro. Arin ka na yung urat po dan lamta. Ay, ang bunyam tagi na ganano na. Tangin ang promotion na rin nakalako. Hindi na nun panahin nila. Puno ko na rin doko namta po. Nikuri. A promotion na kon na ba? Arin ko po ni kanta ni ngaya. Bangaya and tangi roy. Ay, man nila roy. Na kon te po dan lamta.
2: Deita kina koira nara nampa e ono wa tenua ke to wana ni me wa kia ke siwa tenua kia a kia to wana wanua to wana wanua ke marketing@bpa.org.ki ke message na koira nana Facebook page BPA Broadcasting and Publication Authority ke PPA Māori FM 89.9.